ദയാൾ ദുഃഖ പഞ്ചൻ പൂർണ്ണ കൃപാൽ സിമര സിമര നാം വാരംവാര നാനക് ജീ കാഹ്യധാര ഉത്തമ സ്വലോക സാധക വചന അമലീക ലാല ഹിരതന സന്ത കുമാവത ഹോദ ഉദാര അവതരെ ലോകേ നിഹതാര സഫൽ ജീവൻ സഫലതാ കാ സംഗ ജാ കേമലാ ഗഹ രംഗ ജയ ജയ ശബ്ദ നാദ വാജ സണ സണ യന്ദ കരേ പ്രവംഗാജ പ്രകടേ കുപാല മഹാത് കമാഥേ നാന കുതരേ തന കൈ സാഥേ ശരണയോഗ സുണ ശരണിയാ കാര് കൃപാ പ്രവ്യാ മിലായ മെടിഖ ബൈർ പഹ സമരേ അമൃത നാമ സാധ സംഗലൈൻ സോ പ്രസാന പഹെ ഗുരുദേവ പൂർണ ഹോയി സേവക കീ സേവാൽ ജനാൽ ബുകാവത് രഹതേ രാമ നാമ സംരസന കഹതേ കര പ്രസാദ ദയാ പ്രവധാരി നാനക നിബീ ഖേ ബഹുമാരി പ്രഭ കീ ഉസ്തദ കരോ സന്ത മീത സാവധാന ഏകാഗ്ര ജീത സുഗമനി സഹജ കുമിന്ദ ഗുണ നാമ ജസ മാന ബസേ സോധന ദാന സർവിച്ഛാ താങ്കി പൂർണ ഹോയ പ്രധാന പുരുക് പ്രഗ സബ ലോയ സബ തീ ഉജ പായ സ്ഥാന ഭാരണ ഹോയ അമന ജാന ഹർ തന ഖാട് തലേ ജന സോയ നാനക ജിസേ പ്രാപ്ത ഹോയ ഖേമ ശാന്ത രിദ്ധ നാവ നിദ്ധ ബുദ്ധ ജ്ഞാന സർവതഹ സിദ്ധ വിദ്യാ താപ ജോഗ പ്രാപ്തി ഹാന ജ്ഞാന ശ്രേയ ചൂതമ സ്നാന ചാര പദാർത്ഥ കമള പ്രകാശ സാവ കൈ മാദ സകല ദേവദാസ് സുന്ദര ചതുര താത്കാവേതാ സുന്ദര സിയക് ദൃഷ്ടേതാ ഇ ഫാൽ തേ ജന കെ മുഖ പണേ ഗുരു നാനക നാമ ഭജന മന സുനേ ഇഹോ നിധാന ജപേ മന കോഹി സാവ ജോഗ മഹതാ കീ ഗാത ഹോയ ഗുണ ഗോവിന്ദ നാമ തുന ബാണി ഹിമൃത ശാസ്ത്ര വേദ ബുഖാണി സകല മതാന്ത കേവല ഹരി നാമ ഗോവിന്ദ ഭക്ത കൈ മൻ വിശ്രാമ കോട് പരാത് സാധ സംഗ മിടി സന്ത കൃപാ തേ ജമ തേ ഷട്ടൈ ജാ കേ മസ്തക കരം പ്രഭു പായ സാധ ശരണാനക് തേ ആയ ജസ മാന ഭസ്യ സുനൈ ലായ പ്രീ തേ ജന ആവേ ഹർ പ്രഭു ചീത്ത